0: You are listening to Madhura Geetam, the Sunday Club on 101.3 FM.
1: Welcome back to yet another fun-packed episode of Madhura Geetam. This Sunday Club is powered by Bob and James of Stratford Kia. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വിൻ. സ്വന്തം എന്ന് വിളിക്കാൻ മാത്രം നമുക്കൊരു പരിചയം പോരാ, ബട്ട് സൂൺ എനഫ് അങ്ങനെ വിളിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഷോ തുടങ്ങുകയാണ്. ഇന്ന് ജൂൺ 14, സമയം ഇപ്പോൾ 8:01. ഇന്ന ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ന് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു റേഡിയോ ഷോ ചെയ്യുകയാണ് ഞാൻ. ആൻഡ് അതാണ് നമ്മുടെ മേജർ തിങ് എന്നല്ല, ബട്ട് ജോക്സ് അപ്പാർട്ട്, ഇന്ന് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ്. അതെ, ഡൊണേറ്റ് ബ്ലഡ്, സേവ് ലൈഫ് ആൻഡ് ബി എ സൂപ്പർ ഹീറോ. സി, എല്ലാവർക്കും ഒരു തെറ്റായ ധാരണയുണ്ടല്ലേ, അതായത് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ എനിക്ക് എന്താണ് ഗുണം. ഈ ചിന്തയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. നിങ്ങളുടെ ബ്ലഡ് മറ്റുള്ളവർക്കൊരു പുതിയ ജീവൻ മാത്രമല്ല കൊടുക്കുന്നത്. നിങ്ങളൊരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പം യുവർ ബോഡി വിൽ ബി ലൈക്ക്, ഓ, വി ആർ മിസ്സിംഗ് സം ബ്ലഡ്. ആൻഡ് യു നോ വാട്ട് ദ ബോഡി ഡസ്? ഇറ്റ് മേക്സ് ബ്രാൻഡ് ന്യൂ ഫ്രഷ് ബ്ലഡ് സെൽസ്. ഇറ്റ്സ് ലൈക്ക് എ മേജർ അപ്ഗ്രേഡ് ടു യുവർ ഓൺ ബോഡി. അതായത് നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പം അത് നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തും കൂടിയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പം ആലോചിക്കുക, നിങ്ങൾ മറ്റൊരാളുടെ ലൈഫ് മാത്രമല്ല ബെറ്റർ ആക്കുന്നത്, കൂടെ നിങ്ങളുടെ ലൈഫ് കൂടിയാണ് ബെറ്റർ ആകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മൈൻഡിൽ വെച്ചുകൊണ്ട് വിൽ ഗോ ടു ദ ഫസ്റ്റ് സോങ് ഓഫ് ദി ഈവനിങ്. പോലെ